bibia na wo hwee bia ye Awurade kase ɛnyɛ amanneɛ na wo mu Awurade ntimi nyama wo sɛ yɛ sikasɛm sɛ yɛ awadesɛm